തന്നെ. നിഖിൽ അഗസ്കറിന്റെ ത്രീ വീൽ ഭാഗ്യയ്ക്ക് കൊല്ലൊക്കുമായി, ഗരാജകിന്റെ ആപ്പു അപ്പേ ത്രീ വീൽ കൊല്ലൊക്കുമായി, ലങ്കാവി മഹാസിവല ഗേമാഗാന ത്രീ വീൽ കൊല്ലൊക്കുമായി കിട്ടുകയാണ്. അപ്പൊ ഹെമോട്ട് മൂത്തണെന്ന് അറിയാൻ തോന്നിലോ. ആദരേ ഉമ്മ ഹോദേ ജയവർദ്ധന ഒക്കെ പ്രദീപ് അയ്യ തമ്മ മെസ്സേജ് കേട്ടേ.